0: இட்லிஷம் எல்லாம் எல்லாம் ஒரு கூப்பிடுவாங்க. மாநில எகிட்டு கொள்ளத்து கூப்பிட்டு அமையவில்லைங்க. 됐지만 죽도 학벌도 위니아로 서비유월로 죽도 요즘으로 하러 들어올리 저번에 신리마하러 그시안에 하을 삭스마 라우루 한쯤이 올라온 게 좋지 죽도 위니 마막도 알아오라고 해먹지 뒤집마다 알아 죽도 위나하게 시작하라 마막도 알아 니가 알라 늦어볼라 인마가 할로나 알았다면 내게라세 니니크 위정은 세이바 니우 역세 죽도 위니 마막도 알아오라 약도 안깔로 악세고 뒤빨리 약도 알아오라 방아 이렇게 시한 비와 나오고 다과 태양 신나할 점 인육정인리 위나할 저같이 한루나할 딸 아롱나갈 이렇게 시한 비우삭 올라옵니다 또 이게 내 학생 링미도 아미 Tak makan tu, ini nak cuci. Nama tu ini ada, tu ini lagi. Bukan cuma ilanya gitu lah. Hebat le. Tahun ni kian, tak kau mi, biok selain cuma tahun lalu mah. Angkat kene lek semua, cakap semua sulit. Hei ulimi, waktu hari tu nyolok semua galok. Hari pada tahun ni cukup banyak tahun lama. Hei tu lama. We have a name, Alianan to Alola, and the Saxon Takara to Harnami, Uluilangini, Vitakalium Yasa, Walla, Sina, Sayan, Pikalaso, Loxodi. Pilih ngan loksemen negeri tempat ini usahkan lagi. Cikin dia lepas alam, cikin dia si masih pula lawan kemudian ubahkan. Kalau masih mungkin nama, cikin dia kelak macam kelak si mungkin kelak semua. Ayok saya nak tu orang macam tu pilih usahkan semua lawan.
1: Pihak sekolah, orang kakak yang sama, si bunyikan ini, mata yang mungkin ada, hal hal hal hal siapa lawat, tetap bunga, jadi dia, tahu bunga tanu, hijau hangit tu, hal pun siok sudah, amal hal pun macam mana ni. Kena pelawat tak. Kalau dia lawak tu pecah pecah hangmat. Kekang itu hangmat tak. Kalau tak tu lawak tu akar nyeli ni kan. Tak benda. Kalau hal tiga lagi. Kalau cuma lawak pelawak tak. Aku nak tak. Tahun ini pernah nak lulus matu itu jalan tak tega. Isu mungkin tujuan saya ni dia usah ni alam lagi. Kalau masih palo semua lulus semua.
0: നിശ്ചയാശോട്ടിയിലാക്കി തുകയർച്ചകൾ തിന്നകാശവും ഉണിക്കാട്ടോക്കാമാക്ഷമീൻ ഉണിക്കാർക്കരസവും ഇനമല്ലോ ഇല്ലെങ്കിൽ ഉണിക്കാസ് ഇല്ലാതെ സുഖമല്ല ചേമക്കിഴങ്ങിട്ടില്ലായ സുഖമല്ല സുഖമുള്ള കല്ലിങ്ങനെ മാനലക്ഷ്മി പാലോ അസോക്ഷമകളങ്ങിയമായ അമ്മലോ കാരണം തൊഹലോക്ടോക്കിങ്ങി അതുകൊണ്ട് തൊഹലോ ഉണ്ടായിട്ട് നയിച്ച സേവാളത്തിൻ്റെ ഭാഗത്തൂരാണ് നയിച്ച സേ ഒക്ടോബിൽ പിറ്റി തമ്മായിട്ടൂരാണ് ലക്ഷണം അമ്മലല്ല ചക്കവും പിന്നെ ഹാട്ടോ ഹറ്റിലൊരു ഡോക്ടർമാരല്ലേ ഹർച്ചയായിട്ടൊരാളുണ്ടാകും ഒക്കെ ആമില്ല ഹട്ടോട്ടൊരാൾക്കുള്ള ഹോമങ്കിൽ ലക്ഷണം ഹറ്റിനുള്ള മുഖ്യം ഉണിക്കാട്ടോക്കിയുടെ ഇല്ലെങ്കിൽ ഉണിക്കാട്ടോക്സിൻ്റെ ആയോഷവും ഇല്ലെങ്കിൽ ചേട്ടുന്നോട് ഇഷ്മ നക്ഷൗ വല്ലാമട്ട് അങ്ങോട്ട് പിന്നെ പിന്നെ ഹാമി പിശിറ്റീവ് പിശിറ്റീവ് രാവട്ട് അങ്ങോട്ട്